നിങ്ങൾ കേട്ടുകൊണ്ടിരിപ്പത് ടി ആർ ടി തമിഴൊലി ഇടം പെട്ടുകൊണ്ടിരിപ്പത് തേനുംപാലും കലയകനേരം സരിയാക 11:44 അന്ന വകയിലെ അടുത്തതാക തേനുംപാലം നികൾച്ചിയിൽ ഒളിക്ക ഇരിക്കും പാടൽ നദിയേ നദിയേ റിതം പടത്തിലിരുന്ന് ഈസൈവന്തി എ ആർ റഹ്മാൻ ഇയക്കൈൻ്റെ ഓട്ടത്തെയും മനിത വാൾവിൻ നിലയാമയും ഒപ്പിട്ട് കടൽ സേരും വരയ്ക്കും താൻ നദിയൻ പയണം എന്ന ആഴ്ന്ന വാഴ്ക്കൈ തത്വത്തെ പേശും കാവ്യ പാടലാക ഇന്ന പാടൽ വരുകിറത് അന്ന പാടലെ കേട്ട് മകളുവോം ഉടൻ ചേർന്ന് നാനും ഇന്ന പാടലെ കേട്ട് മകളുവോം കേട്ട് പാർപ്പോം.

ഇനങ്ങൾ ഒരു യൂറോ ഇലങ്ങി പെർമതിയിൽ 382.87 രൂപ ഇന്ത്യ പെർമതിയിൽ 111.56 രൂപ ഒരു അമേരിക്കൻ ഡോളർ ഇലങ്ങി പെർമതിയിൽ 328.43 രൂപ ഇന്ത്യ പെർമതിയിൽ 95.70 രൂപ ഒരു സ്വിസ് ഫ്രാങ്ക് ഇലങ്ങി പെർമതിയിൽ 408.63 രൂപ ഇന്ത്യ പെർമതിയിൽ 119.10 രൂപ ഒരു അക്രാച്ചിയ പൗണ്ട് ഇലങ്ങി പെർമതിയിൽ 447.50 രൂപ ഇന്ത്യ പെർമതിയിൽ 130.40 രൂപ ഒരു കനഡിയൻ ഡോളർ ഇലങ്ങി പെർമതിയിൽ 237.05 രൂപ ഇന്ത്യ പെർമതിയിൽ 69.10 രൂപ കേട്ടത് മണിക്കൂർ തടവേ നമ്പറും സെയ്തി തലപ്പുകൾ. സെയ്തി തലപ്പുകൾക്കാണ് അനുസരണ വഴങ്ങിയുള്ളാർക്കൾ ഫ്രാൻസിലുള്ള വി ടി കാഷൻ കറി, വി ടി സൂപ്പർ സ്റ്റോർ മണത്തിനർ സാസൽ ഗാർഷ്ലാഗോണിസിൽ അമൈന്നുള്ള വി ടി സൂപ്പർ സ്റ്റോർ മണമാണത് വാഹന തരിപ്പിട വസതി കൊണ്ട് നിർമ്മിണമാക്കും. ഉങ്ങൾ സെയ്തികൾക്കും ആർവത്തുക്ക് നന്ദി നേർക്കളേ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിപ്പത് ടിയാറ്റി തമിളൊലി. ഇതുവരെ നേരമും ഇടം പെറ്റത് തമിളോട് വിളിയാട് നികഴ്ചി. തമിളോട് വിളിയാട് നികഴ്ചിയെ കേട്ടുകൊണ്ടിരുന്ന നേർക്കൾക്കും കലന്ത് ശ്രദ്ധിച്ച നേർക്കൾക്കും എന്നത് അൻപാന നന്ദിയെയും വാഴ്ത്തുക്കളെയും തെരുവിച്ചുകൊണ്ട് അടുത്ത നികഴ്ചിക്ക് പോവതക്ക് മുൻപ് ഒരു വിളംബര ഇടവേളയ്ക്ക് സെന്റ് വരുവോ.
1: മനസ്സിയും മുളയ്ക്കിറ കാസും നെഞ്ചു ഇല്ല എല്ലാമേ വീട്ടിൽ പോട്ടു അളിഞ്ചുണ്ട് പൂറം കേമാ വീടേം വിക്ക പോണം പുതു വീടുണ്ട് വാങ്ക പോണം ആറ് മുകളിൽ തെരിഞ്ചാക്കൾ ഇരിക്കണമാ.
2: ഇൻഷുറൻസ്
1: പോട്ട് ഉങ്ങൾക്ക് വീട്ടിന്റെ വിത്ത് വാങ്ങി എല്ലാം മുടിച്ചു
2: തരുവ. കടവിൽ കൈ കൊടുത്ത മാറി പോറൻ അവരുടെ പോയി കടച്ച് വീട്ടേയും വിത്ത് പുതു വീടേയും ഇൻഷുറൻസും പിള്ളേർക്ക് പോടണം പിള്ളെ അന്ത മാറി ചെയ്തേരണ്ട് ചൊല്ലി നിനക്കറൻ
1: മറക്കാതെ ജോസ് ജീരണത്തെ
2: ഓ കടസ് വരെയും മറക്ക മാട്ടോ.
3: ആം ഉണ്മയിലും ഉണ്മൈ കുടിയിരുപ്പ് മറ്റും വണിക സ്വത്തുക്കൾ വാങ്ങുതൽ വിൽപ്പന മുതൽ മറ്റും ഇരണ്ടാം അടമാന നിധി സേവകൾ സെൽവം മറ്റും നിധി മേലാൻമൈ പണ മുതലീട്ട് സേവകൾ ഉങ്ങൾ അനത്ത് കാപ്പിട്ട് തേവകൾക്കും തുടർബ് കൊള്ളുങ്ങൾ. ജോസ് ജെറട്നം വൻകൂവർ നഗറിൽ വാങ്ങവും വിൽക്കവും ഉടനടിയാക തുടർബ് കൊള്ളുങ്ങൾ. ജോസ് ജെറട്നം തുടർബ് തൊലവിസി ഇലക്കം വൻകൂവർക്കുരിയത് 778-994-23-25.